എന്തനടെ ബുജാങ് എന്തനടെ ലബോ അമ്മായി കരോങ്ങി നനരെ മുനസലി മനോഖങ്ങനെ മക്കരാബാസം കാമ്പോ സമ്പത്ത് കായ ഉബോ ഉബോ പ്രണാമി കൈ ബുന്ത തങ്ങ കൊലുബു ഗാരുസലാ ലുമ്പോ സുങ്ങ കിളി മസാമി ഗുരണി ഇക്കാനോ.